ചെത്തിമ്പൊരി ഒരൽപ്പം മാത്രം തേരിച്ച ആത്മാതി ലോകം കത്തും മിന്നല പാമ്പായി പിണയും ഉച്ചത്തിൻവഴി കടന്നേ പോണം സത്യത്തിൻ മാളം കണ്ടെത്താനായി കണ്ണു കൂർത്തേ പോണം കാതു മോർത്തേ പോണം.